മുഖ കരുണാലയഹേ കലയഹേ കലകണ്ഠനഹേ മേ മണ്ഡനഹേ ജഗദീശ്വരഹേ പരമേശ്വരഹേ കലകാരണഹേ സർവകാരണഹേ സൃത് കെ തരണഹേ ജഗ കെ കരണഹേ മനമാന്യഹേ ജഗജാന്യഹേ സർവം പരഹേ സർവം കരഹേ സർവവാസഹേ സർവനാശഹേ കരുണാകരഹേ വിശ്വം പരഹേ സർവീശ്വരഹേ ജഗദീശ്വരഹേ ബ്രഹ്മാണ്ഡ സഹ കലഖാണ്ഡ സഹേ പർദി പർഹ കരുണാകരായ ജപ ജപ തപ തപായ കൃത കൃത അമൃത അമൃതായ അമൃത അമൃത കരുണാകൃത കൃത കൃത തരണീന്ദ്രതായ അമൃതേശ്വര പരമേശ്വര കൃത കൃത അമൃത അമൃതായ നിർനായിക കലകായികായ വിശ്വംബര കരുണാലയായ നൃപനായിക നൃപായികായ പഞ്ചനായ ഗഞ്ജനായ ഹരേപതാപന ജപജാപന അകലംകൃത സർവകൃത കർത്ത കര ഹർദ ഹര ഹേ പരമാത്മ സർവാത്മ ഹേ ആത്മവാസ ഹേ ജസ് ഗെ ജസ് ഹേ ഭുജംഗ പ്രയാതി ഹന്ദ് നമോ സൂര്യ സൂര്യ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജരാജ നമോ ഇന്ദ്രേന്ദ്രേ നമോ അന്ധകാരി നമോ തേജ തേജേ നമോ ബൃന്ദ ബൃന്ദേ നമോ ബീജ ബീജേ നമോ രാജസംഗ താമസംഗ ശാന്തരൂപേ നമോ പരമ തത്തംഗ തത്തംഗ